ദാനം നമോ സർവമന്ത്രം നമോ സർവജാന്തരം നമോ സർവദ്രേഷ്ടം നമോ സർവകരേഷ്ടം നമോ സർവരംഗേതരപങ്കീയനംഗൈ നമോ ജീവജീവം നമോ ബീജ ബിജയ അഖിജയ ബിജയസ്മാതം പ്രസജയ കൃപാലം സ്വരൂപേകോ കർമ്മം പ്രണാസി സദാസർവദാ ഹൃദയസിദ്ധം നിവാസി ചർപ്പടശാന്തദപ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ ജല ഭോഗേ ജല രാജേ ഡൽ സാജേ അഖല ധർമ്മം ലഖ കർമ്മം സർവം ദാതാ സർവം ജാതാ സർവം പാനേ സർവം

ആദ്രൂപനാഥമൂർത്തയോന് പ്രഖപാർ സർവമാന്തരമാണ് ദേവാധുധാർ സർവപാലക് സർവകാലക് സർവഗോപനം കാൽ ജത്രത്രാജിഅവധൂതരൂപാലാമനാം ജാതിജാക്കൂപരംഗനരേഖോ ആദപുരുഖോദാർമൂർത്തജോനാദശേഖ ദേശവർണ പേശജാക്കൂപരേഖനരാഘോ ജത്ര തത്രദിശാ വിശാഹുഖലിവനരാഘോ നാം കാംഭീന പേഖതൃനാമൂന ജാഹി സർവമാൻ സർവത്രമാൻ സദാവമാൻ ഏകമൂർത്തനേകദ